മംഗളം കോശലേന്ദ്രായ മദനീ ഗുണാപ്തയ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം വൃന്ദാരണ്യ നിവാസായ ബലരാമാനുജായ രുക്മിണി പ്രാണനാഥായ പാർത്ഥസൂതായ മംഗളമെന് മംഗളം ചൊല്ലി നിൽക്കുന്നോം. ഓം നമോ ഭഗവതേ വാസുദേവായ രാമായ രാമദ്രായ രാമചന്ദ്രായ വേസേ രഘുനാഥായ സീതായ പ്രിയനോ രുക്മിണി.